ജീവിത പാവൻ പവിത്രയാസ്ഥാന സച്ച് ഖണ്ഡ് ശ്രീ ഹർമന്ദർ സാഹിബ് ജി വിഖേ തന്നെ സത്ഗുരു ശ്രീ ഗുരു ഗ്രന്ഥ സാഹിബ് ജിയോ മഹാരാജ് ആപ് ജി ദേ ഹജൂരേ ശബ്ദ ചൌക്കീ ആസാ ദിവാര ദേ ഭോഗ ജി കീ അർദാസ് ਭੁੱਲ ਚੁੱਕ ਮੁਆਫ ਕਰਨੀ ਸਿੱਖ ਪੜਦੇ ਸੁਣਦੇ ਸਰਬੱਤ ਲਾਹੇਵੰਦੋ ਵਣ ਨਾਨਕ ਨਾਮ ਚੜਦੀ ਕਲਾ ਤੇਰੇ ਭਾਣੇ ਸਰਬੱਤ ਦਾ ਪੜਾ ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ।